0: അനുഭവത്തിൽ ഗോൾഡ് സ്പോൺസർ അമോഘം ഇന്ത്യൻ ക്വിസീൻ ആൻഡ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
1: സെലിബ്രേറ്റിംഗ് 16 ഇയേഴ്സ് ഓൺ US എയർവേവ്സ് വില്ലേജ് യെല്ലോ റേഡിയോ.
2: Hi everyone, this is Rashmika Mandanna.
3: Hi, this is Samantha.
4: Hi, Nenu Tavanna.
5: Hi everyone, Nenu Neera.
6: Hi, this is Nitya Menon.
7: Hi, this is Kriti Panik.
8: Hi, this is Sohali Khan and you're listening to Viri Jallu.
9: Hi everybody, I'm Katrina Kaif and you are listening to Viri Jallu.
10: Hi, Nenu Kriti Shoti.
11: Hi everybody, Nenu Neera.
12: Hi, this is Vaishnavi Chaitanya.
13: Hi, Nenu Meena Bhanati.
14: Hi everyone, this is Neha Shetty.
15: Hello Andy, Nenu Meena Shivasmita Rakshita.
16: Hi, this is Swati.
17: Hello, Nenu.
18: Hi, name is Sridevi.